പിന്നെ പുരുഷാത് സമിച്ഛ്യതി കാവത്ര ഭോഗ പുരുഷേ ന ഭുജ്യതി കരോതി ദുഃഖേ.